നമസ്കാരം ശ്രോതാക്കളെ, ഏവർക്കും മലയാളം പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകമാസം 28-ാം തീയതി, വ്യാഴാഴ്ച. കഥാനേരം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ എന്നിവ ഇന്നത്തെ പരിപാടി.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോംഗ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി ബാറട്ടാങ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. ഈ ബോട്ടിന്റെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഷഹീദ് ദ്വീപിലേക്ക് എം വി സ്ട്രേറ്റലിന്റെ നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 എം വി റാണിച്ചങ്ക സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി രംഗത്ത് ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11:00 യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ഷഹീദ് ദ്വീപിലേക്ക് എം വി സ്ട്രേറ്റലിന്റെ നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങും. എം വി ജോളിബോയ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് 15-ാം തീയതി, അതായത് ശനിയാഴ്ച രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techy new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply. Nexa.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 13 ഓഗസ്റ്റ് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു. മരണശേഷവും മറ്റു രോഗികളിലൂടെ ജീവന്റെ തുടിപ്പായി മാറാൻ അവയവദാനത്തിന് കഴിയുമെന്ന സന്ദേശമാണ് ലോക അവയവദാന ദിനം നൽകുന്നത്. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും ഭയവും മാറ്റിയെടുക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. അവയവങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് രോഗികൾക്ക് പുനർജന്മം നൽകാൻ അവയവദാന പ്രതിജ്ഞയിലൂടെ സാധിക്കും. ഒരാളുടെ ചെറിയൊരു തീരുമാനം 8 ജീവനുകൾ വരെ രക്ഷിക്കാൻ പര്യാപ്തമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയോ മരണശേഷമോ മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ സാധിക്കുന്നു എന്നതിനാലാണ് ഇതിനെ മഹാദാനമായി വിശേഷിപ്പിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, നമുക്കൊത്തുചേരാം, നമുക്ക് ആഘോഷമാക്കാം ഹർഗർ തിരങ്ക 2026. നിങ്ങളുടെ പതാക, നിങ്ങളുടെ അഭിമാനം, നമ്മുടെ രാജ്യം. ദേശസ്നേഹം, ദേശീയ പതാകയോടുള്ള അഭിമാനം, നമ്മുടെ ദേശീയ ഗീതം ഉൾക്കൊള്ളുന്ന മാതൃരാജ്യത്തോടുള്ള സ്നേഹം എന്നിവ നമുക്കൊരുമിച്ച് അഭിമാനത്തോടെ ആഘോഷമാക്കാം. www.hargartiranga.com സന്ദർശിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ആഘോഷത്തിൽ പങ്കാളികളാകൂ. www.hargartiranga.com പോർട്ടലിൽ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫി അപ്ലോഡ് ചെയ്യൂ. ഈ ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി അപ്ലോഡ് ചെയ്യുന്ന ചിത്രത്തോടൊപ്പം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ വരികളും സ്വയം പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ ക്യാമ്പയിന്റെ കാലയളവ് ഓഗസ്റ്റ്, അതായത് ഈ മാസം 17 വരെയാണ്. ഹർഗർ തിരങ്ക

2026 വൻ വിജയമാക്കാൻ നമുക്കൊത്തുചേരാം. എല്ലാ വീടുകളിലും രാഷ്ട്രത്തിന്റെ അഭിമാന പ്രതീകമായ ദേശീയ പതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് നമുക്ക് ആഘോഷമാക്കാം.

0: കഥാനേരം.
1: കഥാനേരം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ആരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പഴയ ചങ്ങാതി, അവതരണം ശ്രീകുമാർ മുഖത്തല.
3: ഈയിടെ അദ്ദേഹത്തെ എൻ്റെ നാട്ടിൽ വെച്ച് ഞാൻ കണ്ടു. ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഞാൻ അല്പം ഭയപ്പെട്ടു പോയി. അദ്ദേഹവുമായി സംസാരിച്ചു പോയാൽ എന്തെങ്കിലും നഷ്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വലിയ നുണ പറയേണ്ടി വരും. ഇത് രണ്ടും എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് തന്നെയല്ല, ഒന്നാമത്തേതിന് എനിക്ക് ശേഷിയുമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടുപിടിച്ചു. രാമൻപിള്ള സാറേ എന്ന് അദ്ദേഹം വിളിച്ചുകൊണ്ട് വേഗം എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. മാധവൻ നായരെ എനിക്ക് ഭയമാണെങ്കിലും അയാൾ വിളിച്ചാൽ കേട്ടില്ലെന്ന് ഭാവിക്കാനോ കണ്ടാൽ ഒഴിഞ്ഞു കളയുവാനോ എനിക്ക് സന്തോഷമില്ല. അങ്ങനെ ചെയ്താൽ അതൊരു മനുഷ്യത്വമില്ലായ്മയാകും. ഞങ്ങൾ 3-4 വർഷം അടുത്ത് പരിചയിച്ചിട്ടുള്ളവരാണ്. ഒരാഫീസിൽ, ഒരു മുറിയിൽ അടുത്തടുത്തിരുന്ന് ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഇല്ലായ്മകളും വല്ലായ്മകളും പരസ്പരം പറഞ്ഞിട്ടുള്ളവരാണ്. ഔദ്യോഗിക കൃത്യങ്ങളിൽ അന്യോന്യം സഹായിച്ചിട്ടുള്ളവരാണ്. തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ആകെക്കൂടി ഞങ്ങൾ സാമാന്യത്തിലധികം അടുപ്പമുള്ള സ്നേഹിതന്മാരാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ആരെ കണ്ടാലും പണം കടം ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ പരിഭവമുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടെങ്കിലും ഒരിക്കൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെന്ന് വെച്ച് പിന്നെ ചോദിക്കാൻ അദ്ദേഹം മടിക്കാറില്ല. ഞാൻ സൗമുഖ്യത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത് വലിയ ഒരു റെസ്റ്റോറൻറ്റുണ്ട്. എത്ര കാലമായി കണ്ടിട്ട് എന്തെല്ലാം പറയാൻ കിടക്കുന്നു, നമുക്കിങ്ങോട്ട് കയറിയിരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. എൻ്റെ കാലനങ്ങിയില്ല. അയാൾ തിരിഞ്ഞു നോക്കി, വരാനേ എന്ന് വീണ്ടും വിളിച്ചു. എൻ്റെ നാട്ടിൽ അയാൾ വന്നിരിക്കുകയാണ്, വളരെ കാലം കൂടിയിട്ട് കാണുകയാണ്. അയാൾക്ക് ചായയോ മുറുക്കാനോ വാങ്ങിക്കൊടുക്കേണ്ടത് എൻ്റെ മര്യാദയ്ക്ക് ചേർന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഞാൻ സൽക്കരിക്കേണ്ടതാണ്. അത് ഞാൻ ശക്തിക്കൊത്തവണ്ണം ചെയ്യാതിരിക്കുകയുമില്ല. എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ എനിക്ക് കടം കിട്ടുന്ന കടകളുണ്ട്, അവിടെ പോകുന്നതിന് എനിക്ക് മടിയില്ലതാനും. എന്നാൽ സംഭവിച്ചത് അതല്ല. അദ്ദേഹം റെസ്റ്റോറൻറ്റിലേക്ക് കയറി എന്നെയും ക്ഷണിച്ചു. ഞാൻ കൂട്ടത്തിൽ ചെല്ലണം, അദ്ദേഹം വേണ്ടതൊക്കെ അവിടെ നിന്ന് വാങ്ങും, അദ്ദേഹം അനുഭവിക്കുന്നതൊക്കെ ഞാനും അനുഭവിക്കണമെന്നുള്ളത് മര്യാദയാണല്ലോ. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഒരു വലിയ തുകയ്ക്കുള്ള ബിൽ മേശപ്പുറത്ത് വരും. അതിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കയില്ല, ഞാൻ കൊടുക്കേണ്ടി വരും. മര്യാദയ്ക്കാണെങ്കിൽ ഞാനാണല്ലോ കൊടുക്കേണ്ടത്. ഇത് മര്യാദയല്ല, ഒരു ബലപ്രയോഗമാണ്. ആ ബലപ്രയോഗത്തിൽ ഞാൻ കീഴടങ്ങുക, അത് സാരമില്ലെന്ന് വയ്ക്കാം. ബില്ല് തരുമ്പോൾ കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമുണ്ടോ? തുക എന്താകുമെന്ന് മുൻകൂട്ടി അറിയാൻ മാർഗമുണ്ടോ? ഞാൻ വല്ലാതെ വിഷമിച്ചു. നഷ്ടം മാത്രമല്ല, നാണക്കേടും വരാൻ പോകുന്നു. കാപ്പികുടി കഴിഞ്ഞാൽ അയാൾ ഇറങ്ങി നടക്കും, പിന്നെ അവിടെ എന്തെല്ലാമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അയാളെ തിരികെ വിളിച്ചു. ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയട്ടെ. വെയിലത്ത് നടു റോഡിൽ നിന്നാണോ കാര്യം പറയുന്നത്? ഇങ്ങോട്ട് വരൂ. അയാൾ നിന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് എന്നെ അകത്തേക്ക് നിർബന്ധമായി ക്ഷണിച്ചു. അയാളുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് വെളിയിലേക്ക് ഇറക്കിക്കൊണ്ടു പോരാമെന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് കയറി. അപ്പോഴേക്ക് അയാൾ ഒരു മേശയുടെ മുമ്പിൽ ചെന്നിരുന്നു. ഞാൻ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് അയാളുടെ അടുത്ത് ഒരു ബോയി എത്തിക്കഴിഞ്ഞു. എന്താ വേണ്ടത് എന്ന് അയാൾ ചോദിച്ചപ്പോഴേക്ക് പരിഭ്രമത്തോടുകൂടി ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ചായ കുടിച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റേ ആയിട്ടുള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പറഞ്ഞു. ഇവർ വലിയ കൊള്ളക്കാരാണ്, കള്ളനോട്ടടിക്കുന്നവർക്കും കരിഞ്ചന്തക്കാർക്കും കയറാനുള്ള കടയാണിത്. പൈസ അല്പം കൂടുതൽ കൊടുത്താലും നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഇതുപോലുള്ളിടത്ത് കയറണം എന്ന് മാധവൻ നായർ പറഞ്ഞു. അയാളോട് തർക്കിച്ചിട്ടെന്താ കാര്യം, ബില്ലിലെ തുക അധികമാകാതെ നോക്കുകയെ ഇനി രക്ഷയുള്ളൂ. ഇവിടെ ഇതിനു മുമ്പൊരിക്കൽ ഞാൻ കയറിയതൊരിക്കലും മറന്നു പോകാറില്ല. 10 അണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരനും ഓരോ സോഡ കുടിച്ചു, ഓരോ സിഗരറ്റും വലിച്ചു. ബിൽ തന്നപ്പോൾ 12 അണ.

എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അന്തസ്സില്ലാത്തവനാകും. ഞാൻ കുടിച്ച സോഡ മുഴുവൻ എൻ്റെ നെറ്റിയിൽ കൂടി വിയർപ്പായി ഒഴുകിപ്പോയി. എൻ്റെ പരിഭ്രമം കണ്ട് കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ പേ ചെയ്യാം എന്ന്. ഞാൻ 10 എണ്ണ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, 2 എണ്ണ കൂടി കൊടുത്തേക്കൂ. അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കുത്തിക്കുലക്കാരൻ്റെ കടയിൽ കയറുകയില്ലെന്ന്. ഇപ്പോൾ ഇതാ വീണ്ടും അവിടെ കയറിയിരിക്കുന്നു. മാത്രമോ, വേറൊരാൾ, അതും ഒരു ധൂർത്തൻ, ഓർഡർ കൊടുക്കുന്നു. ഞാൻ വിയർക്കാൻ തുടങ്ങുന്നു. ഒന്നേ ഇവിടെ വഴിയുള്ളൂ, തുക അധികമാകാതെ നോക്കുക. എന്താണ് ഈ മനുഷ്യനെ ഇത്ര ഭയപ്പെടാനെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ആ റെസ്റ്റോറൻറ്റിലിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പാഞ്ഞുപോയ പഴയ സ്മരണകൾ വെളിപ്പെടുത്തിയാൽ മതി അദ്ദേഹത്തെ ഞാൻ ഭയപ്പെടുന്നത് സംഗതമാണെന്ന് മനസ്സിലാകാൻ. കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ പറഞ്ഞു മയക്കി അവരോട് കടം വാങ്ങുന്നത് പോകട്ടെ. ഒരിക്കൽ പ്യൂൺ നാരായണനെ കൊണ്ട് ഒരു പേനാക്കത്തി വാങ്ങിപ്പിച്ചു. നാരായണൻ്റെ നാട്ടിൽ നല്ല ഇരുമ്പ് പണിക്കാരനുണ്ട്, പ്രസിദ്ധപ്പെട്ട ഒരു കൊല്ലൻ. ഒരിക്കൽ മാധവൻ നായർ നാരായണനോട് പറഞ്ഞയച്ചു ഒരു ഒന്നാം തരം പേനാക്കത്തി പണിയിച്ചുകൊണ്ട് വരണമെന്ന്. അവൻ അങ്ങനെ ചെയ്തു. പേനാക്കത്തി അസലായിരിക്കുന്നു എന്ന് മാധവൻ നായർ അഭിനന്ദനം രേഖപ്പെടുത്തി. നാരായണൻ പറയുകയാണ്, പേനാക്കത്തിയോ, ഈ കൊല്ലൻ ജർമ്മൻ കത്തിയേക്കാൾ നല്ല കത്തി പണിയുന്നവനാണ്, പക്ഷേ വില കുറച്ചു കൂടും. മാധവൻ നായർ, പിന്നെ നല്ല സാധനത്തിന് വില കൂടുതൽ കൊടുക്കാതെ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യേ, ഒരു നല്ല റൈസർ കൂടി പണിയിച്ചുകൊണ്ട് വാ, രണ്ടിൻ്റെയും പണം ഒന്നിച്ച് കൊടുക്കാം. ക്ലാർക്ക് സാറിനെ സന്തോഷിപ്പിക്കാൻ നാരായണൻ ഒരു റൈസറും വാങ്ങിക്കൊണ്ട് വന്നു. ഇത് ഞാൻ വിചാരിച്ചാലും അധികം നന്നായിരിക്കുന്നല്ലോ, ഇതിന് 3 രൂപ കൂടുതലൊന്നുമല്ല. പണം ശനിയാഴ്ച വൈകിട്ട് പോകുമ്പോൾ തന്നയക്കാം. ശനിയാഴ്ച വൈകിട്ട് പണം കൊടുക്കുന്നതിന് പകരം ഒരു കത്രികയ്ക്ക് ഓർഡർ കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കൂട്ടത്തിൽ ഇങ്ങനെ പറയുകയും കൂടി ചെയ്തു. പണത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ നാരായണൻ എവിടുന്നെങ്കിലും മേടിച്ചു കൊടുക്ക്, ശമ്പളം മേടിക്കുമ്പോൾ ഞാനങ്ങ് തന്നേക്കാം. ശുദ്ധഗതിക്കാരനായ നാരായണൻ അവയുടെ വില കൊടുത്തു. പിന്നെ അവിടെ ആരുടെയെല്ലാം അയൽപ്പക്കത്ത് എന്തെല്ലാം സാധനം കിട്ടുമെന്ന് മാധവൻ നായർക്കറിയാം. അതെല്ലാം അയാൾ വാങ്ങിപ്പിക്കും. ശമ്പളം കിട്ടുന്ന ദിവസം എല്ലാവരോടും പണം കൊടുക്കാമെന്ന് പറയും. ശമ്പളത്തിൻ്റെ 2-ഓ 3-ഓ ഇരട്ടി തുക ഈടാക്കാൻ ആളുകൾ കാത്തു നിൽക്കും. അവരെ ഇതിന് മുൻപൊരിക്കലെങ്കിലും കണ്ടിട്ടില്ലെന്ന ഭാവത്തിൽ അയാൾ ശമ്പളവും വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. ഓഫീസിലെ പെർമനൻ്റ് ഡിപ്പോസിറ്റിൽ നിന്നൊരിക്കൽ 10-ഓ 15-ഓ രൂപ ഇദ്ദേഹം വാങ്ങി. അത് കൊടുക്കാതെ നിവൃത്തിയില്ലെന്ന് വന്നപ്പോൾ കൊടുക്കുകയും ചെയ്തു. എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയ ഒരു സംഭവമാണത്. ഇതിനു മുമ്പ് ഇദ്ദേഹം ആർക്കും പണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ ഒരു ജോലിക്കാരൻ വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു. എന്താണ് കാരണമെന്ന് ഞാൻ ചോദിച്ചു. 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്താ കാരണം? ഞാൻ ചോദിച്ചു. അദ്ദേഹം കഥ പറഞ്ഞു. വീട്ടിൽ തീ കത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ അവൾ വളയൂരി മാധവൻ നായർക്ക് കൊടുത്തു. അയാൾ അത് പണയം വെച്ചു. 3-4 ദിവസം മുമ്പ് ഇവിടെ 15 രൂപ കൊണ്ട് കൊടുത്തത് ആ വള പണയം വെച്ച് വാങ്ങിച്ച പണമാണ്. കയ്യിൽ വള കാണാഞ്ഞപ്പോൾ എന്തിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറയുന്നു, അത് ഒടിഞ്ഞുപോയിട്ട് പെട്ടിയിലിട്ടിരിക്കുകയാണെന്ന്. അത് നന്നാക്കിക്കരുതോ എന്ന് ഞാൻ ചോദിച്ചു. നന്നാക്കിക്കണമെന്ന് അവളും പറഞ്ഞു. അടുത്ത ദിവസം വളയെടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞു. നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണെന്ന് അവൾ. ഏത് തട്ടാൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അയാളുടെ പേരും വീട്ടുപേരും എനിക്കറിഞ്ഞുകൂടാ എന്നവൾ പറഞ്ഞു. ഊരും പേരും അറിയാത്തവൻ്റെ കയ്യിൽ കൊടുത്താൽ അവൻ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തരാതിരിക്കുന്ന ആളൊന്നും അല്ല. തരാതിരുന്നാലും തന്നാലും എനിക്കറിയണ്ട. നാളെ നേരം വെളുത്താൽ ഇവിടെ അടുപ്പിൽ തീ കൂട്ടണമെങ്കിൽ ആ വള എനിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുറ്റമാണോ? എത്ര പാടുപെട്ടാലാണ് 2 പവൻ്റെ വകയുണ്ടാവുക? തട്ടാനാണെന്നും പറഞ്ഞ് എവിടുന്നോ വന്ന് ആരുടെയോ കയ്യിൽ 2 പവൻ്റെ വളയെടുത്തു കൊടുത്തു. എന്നോട് പറഞ്ഞാൽ പോരെ, അതിന് തിരികെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിനവൾ അനുഭവിക്കണം. നേരം വെളുത്തപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. വള കിട്ടിയോ? ഞാൻ ചോദിച്ചു. 11 മണിയാകുമ്പോഴേ കിട്ടുകയുള്ളൂ, അവൾ പറഞ്ഞു. ഞാൻ കൂടെ വരാം അയാളുടെ അടുത്ത്. ഞാനും കൂടി അവനെ ഒന്ന് കാണട്ടെ. തരുന്നവനാണോന്നറിയാമല്ലോ. 11 മണിക്ക് തരുവന്നേ എന്നവൾ പറഞ്ഞു. ഏതായാലും അത് കിട്ടാതെ അടുപ്പിൽ തീ കത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അരിയിരിക്കുന്ന മുറി പൂട്ടി താക്കോലും കൊണ്ട് ഞാൻ പോരുകയും ചെയ്തു. വൈകിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വള കിട്ടിയ ലക്ഷണമൊന്നുമില്ല. എങ്കിലും വള കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോൾ കൊണ്ടുവരുമെന്ന് അവളും പറഞ്ഞു. അവൾ തട്ടാൻ്റെ ഭാഗം ചേർന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഭാര്യ, ഞാനുണ്ടാക്കിയ വളയെ സംബന്ധിച്ച് ഏതോ ഒരുത്തിനു വേണ്ടി വക്കാലത്ത് പിടിച്ച് വാദിക്കുന്നത് പോലെ തോന്നിയ എനിക്ക് അടക്കാൻ വയ്യാത്ത കോപം വന്നു. ഇപ്പോഴിവിടുന്ന് ഇറങ്ങണം, എനിക്ക് അവനെ ഒന്ന് കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി നാളെയാകട്ടെ, എനിക്ക് എപ്പോഴും എപ്പോഴും അവിടെ കയറി നടക്കാൻ നാണം.

0: ഉണ്ടാകുമല്ലോ. അതിനു മറുപടി കൊടുത്തത് എൻ്റെ കൈയാണ്. അവളുടെ ഇടത്തെ ചെവിടടിച്ച് ഞാനൊരു അടി കൊടുത്തു. എങ്ങനെ അടിക്കാതിരിക്കും? കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളെ പിടിച്ചു വലിച്ച് മുറ്റത്തിറക്കി. അയാളുടെ വീട്ടിലേക്ക് അവളുടെ തലമുടിക്ക് പിടിച്ച് ഞാൻ വലിച്ചിഴച്ചു. അവൾ പറയുകയാണ്, വള നന്നാക്കാൻ കൊടുത്തിരിക്കുകയല്ല, ആ മാധവൻ നായർ സാറ് വന്ന് പറഞ്ഞു അങ്ങേരുടെ ഉദ്യോഗം പോകുന്ന കാര്യമാണ്, ഒരു 15 രൂപ കൊടുക്കണമെന്ന്. രൂപയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ കഞ്ഞുകുടി മുട്ടിപ്പോകും, ജയിലിലും പോകേണ്ടി വരും, എന്തെങ്കിലും പണയം വെക്കാൻ എന്തെങ്കിലും തരൂ. ഞാൻ ആലോചിച്ചു, എന്നെപ്പോലെ ഒരു പെണ്ണുമ്പിള്ള അങ്ങേരുടെ സംരക്ഷണയിലും ഉണ്ടായിരിക്കുമല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങേർക്കും ഉണ്ടായിരിക്കുമല്ലോ. ഛേദമില്ലാത്ത ഒരു ഉപകാരം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ഓഫീസിൽ ജോലിയാണല്ലോ, വള ഊരി കൊടുത്തു കളയാമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ പറയുകയും ചെയ്തു. അങ്ങേര് പറഞ്ഞു, വള വേണ്ട, അത് വല്ലവരും അറിഞ്ഞാൽ കുറച്ചിലാണ്. ഇവിടെ തന്നെ അറിഞ്ഞാൽ അങ്ങേരെന്ത് വിചാരിക്കും? ഏതായാലും അങ്ങേര് ആപത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു, ഇവിടെ അറിയുന്നതിന് മുൻപ് തിരികെ ഇങ്ങ് കൊണ്ടു തന്നേച്ചാൽ മതി. അന്ന് തന്നെ വൈകിട്ട് തിരികെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് മാധവൻ നായർ വളയും കൊണ്ട് പോയി. ഇന്ന് കാലത്തെ ഞാൻ പോയി, ബാങ്ക് തുറന്നാൽ എടുത്തു തരാമെന്ന് പറഞ്ഞു. വൈകിട്ട് ആളെ അയച്ചു, നാളെ തരാമെന്ന് പറഞ്ഞു. ഏതായാലും വള കിട്ടാതെ വീട്ടിൽ കഞ്ഞി വെക്കരുത് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. അദ്ദേഹം പറയുമ്പോൾ മുഖത്ത് നിരാഹാരത കൊണ്ടുള്ള പരവശതയ്ക്ക് പുറമേ പല പല വികാരങ്ങൾ വന്ന് മറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഏറുകണ്ണിട്ട് നോക്കി രസിക്കുകയായിരുന്നു അപ്പോൾ മാധവൻ നായർ. ഞങ്ങളുടെ ഓഫീസിലെ എല്ലാവരും യോജിപ്പിൽ കഴിയുന്നവരാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും അടുപ്പം മാധവൻ നായരും കൃഷ്ണപിള്ളയും തമ്മിലാണ്. കൃഷ്ണപിള്ളയോട് ചോദിച്ചിരുന്നെങ്കിൽ എവിടുന്നെങ്കിലും 15 രൂപ ഉണ്ടാക്കി കൊടുത്തേനെ, പക്ഷേ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. കൃഷ്ണപിള്ള ബുദ്ധിമുട്ടുകാരനാണ്, 4-5 പരാധീനത്തെ പുലർത്തേണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വളവാങ്ങത്തൊക്കെ അടുപ്പമില്ല മാധവൻ നായർക്ക് എന്നാണ് എൻ്റെ അറിവ്. 2-3 തവണ കൃഷ്ണപിള്ളയുടെ കൂടെ ആ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കാം. തൻ്റെ വിളച്ചിലൊന്നും ആ സ്ത്രീ മനസ്സിലാക്കിയിട്ടില്ലെന്ന വിശ്വാസമുണ്ടായിരുന്നു മാധവൻ നായർക്കെന്നും വരാം. എന്നാലും ചങ്ങാതിയുടെ കുടുംബത്തിൽ വല്ലാത്തൊരു സ്വൈരക്കേട് വരുത്തി മാധവൻ നായർ 5-6 പേരെ 2-3 ദിവസം പട്ടിണി കിടത്തി. അങ്ങനെയുള്ള പരാക്രമിയാണ് എന്നെ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് കയറ്റിയിരിക്കുന്നത്. ഒരു പക്ഷേ വല്ല ക്ഷീമമദ്യങ്ങൾക്കും അയാൾ ഓർഡർ കൊടുത്തിട്ടുണ്ടാവാം. പണത്തിൻ്റെ വിലയറിഞ്ഞുകൂടാത്ത അയാൾ അതിനും മടിക്കുകയില്ല. എന്തൊക്കെയോ മേശപ്പുറത്ത് വന്നു. അതിൽ അശേഷവും മനസ്സു പതിയാതെ തൂക്കക്കാരൻ്റെ ചിരി പോലെ അങ്ങേരോട് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന് എന്തോ ഒക്കെ ഞാനും കഴിച്ചു. അവസാനം ബില്ല് മേശപ്പുറത്ത് വെച്ചപ്പോൾ തിന്നതെല്ലാം ദഹിച്ചുപോയി. ഞാൻ ബില്ലിലേക്ക് നോക്കാൻ തന്നെ ധൈര്യപ്പെട്ടില്ല. അദ്ദേഹം അത് കയ്യിലെടുത്ത് പേഴ്സിൽ നിന്ന് എത്ര രൂപയാണെന്ന് ഞാൻ നോക്കിയില്ല, കറൻസി എടുത്തു കൊടുത്തു. എന്തത്ഭുതം! എന്താണ് ഈ സ്വഭാവത്തിലുള്ള മാറ്റത്തിന് കാരണം എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ചോദിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, പോകാൻ ധൃതിയില്ലല്ലോ, കുറച്ചു നേരം നമുക്കിവിടെ ഇരിക്കാം. 8-10 കൊല്ലമായില്ലേ നമ്മൾ കണ്ടിട്ട്. അന്നത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയാകുന്നു. ഇപ്പോൾ ഞാൻ കുറെ നന്നായെന്ന് തോന്നുന്നു. 10 വാതിലടഞ്ഞാൽ 11-ാമത്തേത് തുറന്നു കിട്ടുമെന്ന് കരുതി കണ്ടവരോടൊക്കെ കടം വാങ്ങുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്ന എൻ്റെ ആ ധാരണ മാറിപ്പോയി. ഇപ്പോൾ ഞാൻ ആർക്കും കടക്കാരനല്ല. വീട്ടിൽ നിന്ന് ഭാഗം കിട്ടി അല്പസ്വല്പമൊക്കെ മിച്ചം വരും ചെലവ് കഴിച്ചിട്ട്. അല്ലെങ്കിലോ ലോകത്തിൽ പണമുണ്ടാക്കാൻ തുറന്ന വഴികൾ എന്തെല്ലാം കിടക്കുന്നു. അപ്പോൾ കടം മേടിക്കാനും വിശ്വസിച്ച് തന്നവരെ ചതിക്കാനും പോകുന്നത് ഒരു താണപടിയല്ലേ? ഒക്കെ ശരിയാണെന്ന് മുഖഭാവം കൊണ്ടും തലകുലുക്കൽ കൊണ്ടും ഞാൻ സമ്മതിച്ചുകൊണ്ടിരുന്നു. എന്നാലും എനിക്കൊരു സമാധാനക്കുറവ്. ആ കൃഷ്ണപിള്ള ആ പാവപ്പെട്ട സ്ത്രീയുടെ കാര്യമൊന്നും അന്വേഷിക്കാറില്ലെന്ന് കേട്ടു. അയാൾക്ക് ദൂരെ എങ്ങാണ്ടോ സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് അയാൾ പോയി, പിന്നെ അങ്ങോട്ട് ചെന്നിട്ടില്ല. ആ വളയുടെ കേസ് മുതലാണ് അവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായത്. അയാളുടെ മുഖത്ത് അപരാധബോധം നിഴലിച്ചിരുന്നു. അത് വലിയ കഷ്ടമായിപ്പോയി. അവർക്ക് കുട്ടികൾ എത്രയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അന്ന് 3 കുട്ടികളുണ്ടായിരുന്നു, പിന്നെ ആ സ്ത്രീ പ്രസവിച്ചില്ല. ആ സംഭവത്തെ തുടർന്ന് ആ കുടുംബത്തെ മൂടിയ കാർമേഘപടലം ഇപ്പോൾ എൻ്റെ ചുറ്റും നിരന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ രണ്ടുപേരും മൗനമായിരുന്നു. ഒടുവിൽ ചങ്ങാതി പറഞ്ഞു, അവരും ആ കുട്ടികളും വളരെ കഷ്ടപ്പെടുന്നു, എന്തു ചെയ്യും? ഞാനാണീ നിലവരുത്തി വെച്ചത്. അവർക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ എനിക്ക് ആശയുണ്ട്, അല്പം കഴിവുമുണ്ട്. പക്ഷേ അതവരെ അപമാനിക്കലാകുകയില്ലേ? ഞാൻ മിണ്ടിയില്ല. എന്താ ഒന്നും പറയാത്തത്? അവരെ എങ്ങനെയാ ഒന്ന് സഹായിക്കുക? അതാലോചിക്കാനാണ് ഞാൻ വന്നത്.
1: ശ്രോതാക്കൾ കേട്ടത്

0: അരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പഴയ ചങ്ങാതി, അവതരിപ്പിച്ചത് ശ്രീകുമാർ മുഖത്തല.
1: കഥാനേരം.
0: കഥാനേരം സമാപിച്ചു.
2: Do you play for the rush or do you play it smooth? Lead every play with the new Brezza, now available with the exciting turbo booster jet, refined K15C engine and underbody SCNG with 5-star safety rating, superior performance and features like ventilated seats, new 10.1-inch infotainment screen with premium audio. Every road is your playground. The new Brezza, now available at an introductory starting price of Rs. 7.39 lakh. Book a test drive today at your nearest Maruti Suzuki Arena showroom.
0: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഇന്ന് മലയാളം പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായത് ജിജി PS. ഏവർക്കും സ്നേഹാശംസകൾ.